0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ കൊട്ടാരക്കര വിനായകം സംഘവും അവതരിപ്പിക്കുന്ന നാഗസ്വര കച്ചേരി കേൾക്കാം. ശ്രീ ആലപ്പുഴ എസ് വിജയകുമാർ വിശേഷാൽ തവിൽ. ആദ്യം ആന്തോളിക രാഗത്തിൽ രാഗസുധാരസ എന്ന കൃതി കേൾക്കാം. ആദ്യ താളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Nagasram recital by Shri Kottarakara Vinayakan Patti. They are accompanied on the special taval by Shri Alapura S. Vijayakumar. They begin their Nagasram recital with the composition of Saint Tyagaraja, Raga Sudharasa. In the rag, Andoliga set to Adithal.

0: ഇനി യമുനാ കല്യാണി രാഗത്തിൽ ഭാവയാമി ഗോപബാലം എന്ന കൃതികൾക്കാം ഖണ്ഡചാപ്പ് താളം അന്നമാചാര്യ രചിച്ചത്.
1: Continuing the Nagaswaram recital, they will now present a composition of Annamacharya, Bhavayami Gopabalam. In the rag, Yamuna Kalyani, set to Kandachapatal.

0: പരിസര കച്ചേരി വിശേഷാൽ തവിൽ ശ്രീ ആലപ്പുഴ എസ് വിജയകുമാർ. ഇനി ഷൺമുഖപ്രിയ രാഗത്തിൽ പാർവതി നായകനെ എന്ന കൃതി കേൾക്കാം. ആദിതാളം പാപനാശം ശിവൻ രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Nagasuram recital by Shri Kottarakara Vinayakan Patti. They are accompanied on the special tavil by Shri Alappuzha S. Vijayakumar. Next is a composition of Pavanasham Shivan, Parvathi Nayagane, in the rag Shanmukapriya, set to Adithal.

0: അവസാനമായി വെങ്കടാചല നിലയം എന്നാരംഭിക്കുന്ന പുരന്ദരദാസർ ദേവർനാമ കേൾക്കാം. രാഗം സിന്ധുഭൈരവി, ആദിതാളം.
1: ശ്രീ കൊട്ടാരക്കര വിനായകൻ പാർട്ടി കൺക്ലൂഡ് യർ നാഗസ്വരം റിസൈറ്റൽ വിത്ത് ദേവർനാമ ഓഫ് പുരന്ദരദാസർ വെങ്കിടാചല നിലയം ഇൻ ദ രാഗ് സിന്ധുഭൈരവി സെറ്റ് ടു ആദിതാളം.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ കൊട്ടാരക്കര വിനായകം സംഘവും അവതരിപ്പിച്ച നാഗസ്വരക്കച്ചേരി. വിശേഷാൽ തവിൽ ശ്രീ ആലപ്പുഴ എസ് വിജയകുമാർ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു നാഗസ്വരം റിസൈറ്റൽ ബൈ ശ്രീ കൊട്ടാരക്കര വിനായകൻ പാർട്ടി. They were accompanied on the special tawal by Shri Alapura S. Vijayakumar. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.
0: Ini laya vinyasam kelkam. Alapura S. Vijayakumar tawilil vaichathu roopakathalam.
1: Listen to laya vinyasam presented on the tawal by Alapura S. Vijayakumar. Set to Rubagathal.

0: ആലപ്പുഴ എസ് വിജയകുമാർ തവിലിൽ വായിച്ച ലയവിന്യാസമാണ് ഇതുവരെ കേട്ടത്. രൂപകതാളം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു ലൈവ് വിന്യാസം പ്രസന്റഡ് ഓൺ ദ തവിൽ ബൈ ആലപ്പുഴ എസ് വിജയകുമാർ. സെറ്റ് ടു രൂപകതാൾ. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി രമാ രാമയ്യ പാടിയ കൃതികൾ കേൾക്കാം. ശ്രീ കടനാട് വി കെ ഹരിദാസ് വയലിൻ, ശ്രീ വെൺകുളം എം മനീഷ് കുമാർ മൃദംഗം, ശ്രീ നെയ്യാറ്റിൻകര ജി കൃഷ്ണൻ മുഖർശങ്ക്. ആദ്യം ശരണം ഭവകരുണാമയി എന്നാരംഭിക്കുന്ന നാരായണ തീർത്ഥർ തരംഗം കേൾക്കാം. രാഗം ഹംസ വിനോദിനി, രൂപകതാളം.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic classical vocal recital by Shrimati Rama Ramayya. She is accompanied on the violin by Shri Kadanad V.K. Haridas, on the mridangam by Shri Venkulam M. Manish Kumar, and on the morsing by Shri Neyattingra Ji Krishnan. She begins a Carnatic classical vocal recital with a composition of Narayana Teerthar Tarangam, Sharanam Bhava Karunamai. Indiraag Hamsa Vinodini sets to Rupaka Thal.

0: ഇനി കീരവാണി രാഗത്തിൽ നീ ചരണാംബുജമുലു എന്ന കൃതി കേൾക്കാം. ആദിതാളം ജി എൻ ബാലസുബ്രഹ്മണ്യം രചിച്ചത്.
1: കണ്ടിന്യൂ യുവർ കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ. ഷിവല പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് ജി എൻ ബാലസുബ്രഹ്മണ്യം. നീ ചരണാംബുജമുലു ഇൻ ദ രാഗ് കീരവാണി സെറ്റ് ടു ആദിതാൾ.
2: Thank you.

0: അടുത്തതായി സകല സമ്പത് പ്രഭെ എന്ന കൃതി കേൾക്കാം. രാഗം രീതിഗൗള, ഖണ്ഡചാപ്പ് താളം ഹരികേശ നെല്ലൂർ മുത്തയ്യ ഭാഗവതർ രചിച്ചത്.
1: നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് ഹരികേശ നെല്ലൂർ മുത്തയ്യ ഭാഗവതർ. സകല സമ്പത് പ്രഭെ ഇന്ദ് രാഗ് രീതിഗൗള സെറ്റ് ടു ഖണ്ഡചാപ്പ് താളം.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി രമാ രാമയ്യ പാടിയ കൃതികൾ. ശ്രീ കടനാട് വി കെ ഹരിദാസ് വയലിൻ, ശ്രീ വെൺകുളം എം മനീഷ് കുമാർ മൃദംഗം, ശ്രീ നെയ്യാറ്റിൻകര ജി കൃഷ്ണൻ മുഖർശംഖ്. ഇനി സന്ദേഹമോ എന്നാരംഭിക്കുന്ന കൃതികൾക്കാം രാഗം കല്യാണി, രൂപകതാളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: This is Ragam 24/7 DTH anytime Indian music. You are listening to Carnatic classical vocal recital Pashamati Rama Ramayya. She is accompanied on the violin by Shri Kadanad V.K. Haridas, on the mridangam by Shri Venkulam M. Manish Kumar, and on the morsing by Shri Neyyattingra G. Krishnan. Next is a composition of Saint Thyagaraja, Sandehamu. In the rag, Kalyani, set to Rubagatal.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീമതി രമാരാമയ്യ പാടിയ കൃതികൾ. ശ്രീ കടനാട് വി കെ ഹരിദാസ് വയലിൻ, ശ്രീ വെൺകുളം എം മനീഷ് കുമാർ മൃദംഗം, ശ്രീ നെയ്യാറ്റിൻകര ജി കൃഷ്ണൻ മുഖർശങ്ക്. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാറ്റിക് ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ പശ്ചിമത്തെ രമാ രാമയ്യ. അക്കംപനിങ് ആർട്ടിസ്റ്റ് വേർ ശ്രീ കടനാട് വി കെ ഹരിദാസ് ഓൺ ദ വയലിൻ, ശ്രീ വെൺകുളം എം മനീഷ് കുമാർ ഓൺ ദ മൃദംഗം ആൻഡ് ദ മോർ സിംഗ് by Shri Neyyattinkara ji Krishnan. This program was brought to you by Akashwani Thiruvananthapuram, Faragam 24/7 DTH, anytime Indian music.
0: Ini laya vinyasam kelkam. Guruvayur Dwarai mridangathil vaichathu Mishra Chappathalam.
1: Listen to laya vinyasam presented on the mridangam by Guruvayur Dwarai. Listen to Mishra Chappathalam.

0: ഗുരുവായൂർ ദൊരൈ മൃദംഗത്തിൽ വായിച്ച ലയവിന്യാസമാണ് ഇതുവരെ കേട്ടത്. മിശ്രചാപ്പുതാളം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു ലയവിന്യാസം പ്രസന്റഡ് ഓൺ ദ മൃദംഗം ബൈ ഗുരുവായൂർ ദൊരൈ. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം ഫോർ രാഗം 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ വിജയ് ശ്രീ ഹരിദാസിന്റെ സംഗീത കച്ചേരി കേൾക്കാം. ജയപ്രകാശ് ഗോപാൽ വയലിൻ, പി ഉണ്ണികൃഷ്ണൻ മൃദംഗം. Now we bring you a vocal recital by Vijay Shri Haridas. She is accompanied by Jayaprakash Gopal on violin, P. Unnikrishnan on mridangam. Shri Mahaganapati, Aphogiragam, Khandachapatalam, N.S. Ram.

ഹരിശ്ചന്ദ്രന്റെ കൃതി. ഫസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് ഇൻ രാഗ ആഭോഗി ശ്രീ മഹാഗണപതി, സെറ്റു ഖണ്ഡചാപ്പത്താള, എൻ എസ് രാമചന്ദ്ര കൃതി.

ഇഹപരസുഖം, വാചസ്പതിരാഗം, രൂപകതാളം, കോടീശ്വര അയ്യർ കൃതി. നെക്സ്റ്റ് ഐറ്റം ഇസ് ഇഹപരസുഖം, എൻ രാഗ വാചസ്പതി, സെറ്റോ രൂപകതാള, കമ്പോസ്ഡ് ബൈ കോടീശ്വര അയ്യർ.

അടുത്തത് നാഗസ്വരാവലി രാഗത്തിൽ ശ്രീപദേ എന്നാരംഭിക്കുന്ന ത്യാഗരാജകൃതി ആദിതാളം. നെക്സ്റ്റ് ഐറ്റം ഈസ് ശ്രീപദേ ഇൻ രാഗ നാഗസ്വരാവലി, കമ്പോസ്ഡ് ബൈ ത്യാഗരാജ, സെറ്റ് ടു ആദിതാള.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വിജയ് ശ്രീ ഹരിദാസ് പാടുന്ന കൃതികൾ. ജയപ്രകാശ് ഗോപാൽ വയലിൻ, പി ഉണ്ണികൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ വിജയ് ശ്രീ ഹരിദാസ്. ഷീസ് അക്കമ്പനീഡ് ബൈ ജയപ്രകാശ് ഗോപാൽ ഓൺ വയലിൻ ആൻഡ് പി ഉണ്ണികൃഷ്ണൻ ഓൺ മൃദംഗം. കൊലുവ മരഗത, തോടിരാഗം, ആദിതാളം, ത്യാഗരാജ കൃതി. നെക്സ്റ്റ് ഐറ്റം ഇസ് കൊലുവ മരഗത ഇൻ രാഗ തോടി സെറ്റു ആദിതാള, കമ്പോസ്ഡ് ബൈ ത്യാഗരാജ.

നാമ ശ്രവണ സുഖം, യമുനാ കല്യാണി രാഗം, ആദിതാളം, തുളസീവനം കൃതി. ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് നാമ ശ്രവണ സുഖം. എൻ രാഗ യമുനാ കല്യാണി, സെറ്റു ആദിതാള, കമ്പോസ്ഡ് ബൈ തുളസീവനം.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് വിജയ് ശ്രീ ഹരിദാസ് പാടിയ കൃതികൾ. ജയപ്രകാശ് ഗോപാൽ വയലിൻ, പി ഉണ്ണികൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ വിജയ് ശ്രീ ഹരിദാസ്. ഷി വാസ് അക്കംപനീഡ് ബൈ ജയപ്രകാശ് ഗോപാൽ ഓൺ വയലിൻ ആൻഡ് പി ഉണ്ണികൃഷ്ണൻ ഓൺ മൃദംഗം.
1: രാഗം DTH ചാനലിന് വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution by Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.